ത്രയസ്ത്രികും സച്ച ത്രയസ്ത്രികും സന്മേ മേ ത്രയസ്ത്രികും സച്ച ത്രയസ്ത്രികും സന്മേ മേ ത്രയസ്ത്രികും സച്ച ത്രയസ്ത്രികും സച്ച ത്രയസ്ത്രികും സച്ച

യോഗ്യമാം ശകലമുമേ അനുരൂപം ദാഗങ്ങൾ ശകലമുമേ അനുരൂപം തഹുക്രിയൈ ശകലമുമേ അനുരൂപം ഊഹങ്ങൾ ശകലമുമേ അനുരൂപം ഉൾപേര് ശകലമുമേ അനുരൂപം പോകിങ്ങ ശകലമുമേ അനുരൂപം പൊരുതുവതാം ശകലമുമേ അനുരൂപം ആകിന്ദ്ര ശകലമുമേ അനുരൂപം അറിവുറ ശകലമുമേ അനുരൂപം പരഭുജനം ശകലമുമേ അനുരൂപം പരിപാലി ശകലമുമേ അനുരൂപം ഗുരുശീട ശകലമുമേ അനുരൂപം കൂടുപൊരു ശകലമുമേ അനുരൂപം തെരിവിദ്യ ശകലമുമേ അനുരൂപം തീർത്ഥങ്ങൾ ശകലമുമേ അനുരൂപം വരുപരികൾ ശകലമുമേ അനുരൂപം വാനവകൾ ശകലമുമേ അനുരൂപം പർമ്മദിശ ശകലമുമേ അനുരൂപം പൈദേശം ശകലമുമേ അനുരൂപം അനിയമകം ശകലമുമേ അനുരൂപം അഹങ്കാരം ശകലമുമേ അനുരൂപം മനമുതലാം ശകലമുമേ അനുരൂപം മാർഗുളി ശകലമുമേ അനുരൂപം നിലവിലൊരു ശകലമുമേ അനുരൂപം.